0: ഷോറൂമിന്റെ ലോഞ്ച് നടക്കുകയാണ്. ആൻഡ് ഐ ഹാവ് ദി ആബ്സല്യൂട്ട് ഓണർ ഓഫ് ഇനോഗിനേറ്റിംഗ് ഇറ്റ്.
1: നൈല ഉഷയുടെ നിഷ്ക മൊമെന്റസ് ജ്വല്ലറിയും ഗ്രാൻഡ് ലോഞ്ചിൽ കലന്നുകൊങ്ക. സൂപ്പർ പരിസുകളെ ജയിങ്ക. വന്നതുമേ 10 pound ഗോൾഡ് ജ്വല്ലറി, 10 diamond റിംഗ്സ്, 5 smartphones ജയിക്കുന്ന തങ്കമാണ് വായ്പ. അത് മറ്റുമില്ല, ജൂൺ 19, 20, 21 തീയതികളിൽ പിങ്ക് ടാഗ് ജ്വല്ലറിക്ക് 0% മേക്കിംഗ് ചാർജസ് മറ്റും താ. നിഷ്ക മൊമെന്റസ് ജ്വല്ലറി, സഫാരി മാൾ, ഷാർജ.
2: என்னடா பொண்ணுவ, அவளை மாதிரி நான் பார்த்ததே இல்லைடா. எனக்கு பைத்தியமே பிடிச்சிடும் போல இருக்கட்டா.